അകപ്പനോ ആൽഫ്രെഡ് റോസ് ആണി റീറ്റ റോസ് ഹണി ഗൈലെ ഹെങ്കാ ദാർ തുമായികലെ ജിമി ആണി ജെനി ആണി ഹജ സംഗതകച്ച് വേജാലോസ കാതരാഞ്ചാ ഹ്യാ കരവൈത്ലാൻ തുംചോ നിരുഭ്യോപാചോ മുഖാലി സുവാതിര തുംകാ ഏകൂന് ദിതാ സുന്ദരശാ ഹിന്ദി ഫിലിം ഗീതാചി കരവൾ സദബഹാർ പുണ് തീ യഥാ കായി ഖണാതച്ച് ഐകത്രവാദ് 105.4 മെഗാഹെർട്സ് എഫ്എം റെയിൻബോ മ്യൂസിക്കലി ഓൾ യോർസ് വിൽ ആപ്കെ ദിൽ സേ ഹമാരി ദിൽ തക് ഹിസ് ഓണസ FM Rainbow Seva.